സൂറെ ത്വാഹ ഷ്പാളസമസി പാറാം ആയത് നമ്പർ 9. സൂറെ ത്വാഹ ഷ്പാളസമസി പാറാം ആയത് നമ്പർ 9. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ.